0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം മെയ് മാസം 24-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14-ാമൻ പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. പരിശുദ്ധാത്മാവിനാൽ വഞ്ചനയുടെ ഇടമായിരുന്ന ഊട്ടുശാല പുനരുത്ഥാനത്തിന്റെ ഇടമായി രൂപാന്തരപ്പെടുന്നു പാപ്പ. ഉയർപ്പു തിരുനാളിന് ശേഷം 50-ാം ദിവസം സഭയിൽ ആഘോഷിക്കുന്ന പന്തക്കുസ്ത തിരുനാൾ ദിവസം ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വിശുദ്ധ ബലിയർപ്പിച്ചു. ദേവാലയത്തിനുള്ളിലും ചത്തുരത്തിലുമായി ഏകദേശം 35,000 മുകളിൽ ആളുകൾ ചടങ്ങുകളിൽ സംബന്ധിച്ചു. നിങ്ങൾക്ക് സമാധാനമെന്ന അഭിവാദ്യത്തോടെ ശിഷ്യന്മാരുടെ നേരെ നിശ്വസിച്ചുകൊണ്ട് പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്ന ഉയർപ്പിക്കപ്പെട്ട പുത്രൻ അവനിൽ നമ്മെയും സഹോദരങ്ങളായി വീണ്ടെടുത്തുവെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. പുതിയതും

നിത്യവുമായ ഉടമ്പടി സ്ഥാപിച്ച അതേ ഊട്ടുചാലയിൽ തന്നെയാണ് ആത്മാവിനെയും യേശു നമുക്ക് പകർന്നു നൽകിയതെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. തുടർന്ന് സെഹിയോൻ ശാലയുടെ പരിവർത്തനത്തെക്കുറിച്ച് പാപ്പ ആഴമായി പ്രതിപാദിച്ചു. അന്ത്യ അത്താഴത്തിന്റെയും ഒറ്റിക്കൊടുക്കലിന്റെയും ആ സ്ഥലം പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പസ്തോലന്മാരുടെ കല്ലറയായിരുന്ന ആ മുറി ഇന്ന് തിരുസഭയുടെ മുഴുവൻ ഉത്ഥാനത്തിന്റെ ഗർഭപാത്രമായി മാറിയിരിക്കുന്നു. പാപ്പ പറഞ്ഞു, ഉത്ഥിതന്റെ ആത്മാവ് ഒരിക്കൽ മാത്രം നൽകപ്പെട്ട ഒന്നല്ല, മറിച്ച് അത് നിരന്തരം വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഉപസംഹാരമായി ലോകത്തിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങളെയും പാപ്പ അനുസ്മരിച്ചു. ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന യുദ്ധത്തിന്റെ തിന്മയിൽ നിന്നും മാനവികതയെ രക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. ലോകത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് കണക്കില്ലാത്ത സമ്പത്തല്ല, മറിച്ച് അക്ഷയമായ ദൈവിക ദാനമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. നിർമ്മിത ബുദ്ധി മനുഷ്യരാശിയുടെ സേവനത്തിനായി ഉപയോഗിക്കണം പാപ്പായുടെ പുതിയ ചാക്രിക ലേഖനം. ഇന്ന് ദൈവം സൃഷ്ടിച്ച മഹത്തായ മനുഷ്യരാശി നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു. ബാബേലിന്റെ ഒരു പുതിയ ഗോപുരം ഉയർത്തുക, അല്ലെങ്കിൽ ദൈവവും മനുഷ്യരാശിയും ഒരുമിച്ചു വസിക്കുന്ന നഗരം പണിയുക. നിർമ്മിത ബുദ്ധിയുടെ അതിപ്രസരം ലോകത്തെ ഏറെ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലിയോ 14 പാപ്പായുടെ ചാക്രിക ലേഖനമായ മാഗ്നിഫിക്ക ഹുമാനിതാസ് മെയ് മാസം 25 തീയതി വായനക്കാർക്കായി സമർപ്പിച്ചു. ലിയോ 13 പാപ്പായുടെ റേരും നൊവാരും ചാക്രിക ലേഖനത്തിന്റെ 135 വാർഷിക ദിനമായ മെയ് മാസം 15 തീയതിയാണ് ലിയോ 14 പാപ്പ ചാക്രിക ലേഖനത്തിൽ ഒപ്പുവച്ചത്. 5 അധ്യായങ്ങളിലായി വിവരിച്ചിരിക്കുന്ന ചാക്രിക ലേഖനത്തിൽ സാങ്കേതികവിദ്യ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു വൈരുദ്ധ്യശക്തിയല്ല എന്നും ധീരമായ സഹ ഉത്തരവാദിത്വത്തിന്റെയും കൂട്ടായ്മയുടെയും യുക്തി പിന്തുടർന്ന് നന്മയിൽ കെട്ടിപ്പടുക്കുന്ന മാനവികത തുടരുവാനും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. സ്നേഹത്തിന്റെ നാഗരികത കെട്ടിപ്പടുക്കുന്നതിലൂടെയും ബലത്തിന്റെ യുക്തിയെ പരിപോഷിപ്പിക്കണോ അതോ സമാധാനം നിലനിർത്തണോ എന്ന് തീരുമാനിച്ചുകൊണ്ട് അധികാര സംസ്കാരത്തോട് പ്രതികരിക്കുവാനാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ എടുത്തു പറയുന്നു. സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾക്കൊപ്പം വസിക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. മാനവികതയ്ക്കെതിരെയുള്ള വെല്ലുവിളികളെ നേരിടുവാൻ കുടുംബങ്ങളുടെ പ്രാധാന്യത്തെ തിരിച്ചറിയണം പാപ്പ. മെയ് 25 തീയതി റോമിൽ നടക്കുന്ന ജനസംഖ്യാശാസ്ത്രവും യൂറോപ്പും ഒരു നിർണായക നിമിഷം എന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന യൂറോപ്യൻ പാർലമെന്റിന്റെ ഇന്റർ ഗ്രൂപ്പ് അംഗങ്ങളുമായി ലിയോ 14 പാപ്പ കൂടിക്കാഴ്ച നടത്തി. യൂറോപ്യൻ യൂണിയൻ സ്ഥാപനങ്ങളുടെ സ്ഥാപക പിതാക്കന്മാരുടെ ക്രിസ്തീയ പ്രചോദനത്തെ നിരാകരിക്കുന്ന ഏകാന്തതയുടെ സംസ്കാരമാണ് ഇന്ന് ജനന നിരക്ക് കുറയുന്നതിന് കാരണമാകുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതെന്ന് പാപ്പ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. കുടുംബങ്ങളുടെ പ്രാധാന്യവും പാപ്പ അടിവരയിട്ടു. കുടുംബം സാമൂഹിക ജീവിതത്തിന്റെ ആദ്യത്തേതും പകരം വയ്ക്കാനാവാത്തതുമായ സ്കൂളാണ് എന്നുള്ള വിശുദ്ധ ജോൺ പോൾ 2 വാക്കുകൾ ഉദ്ധരിച്ച പാപ്പ, ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തിൽ സ്ഥാപിതമാണ് കുടുംബമെന്നും കുടുംബത്തിന്റെ ഈ കേന്ദ്രസ്ഥാനത്തെ ബഹുമാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു. ക്രൈസ്തവൻ അപരന്റെ നന്മ ആഗ്രഹിക്കുന്നവനാകണം പാപ്പ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബാഴ്സലോണയിലെ കുതിരസവാരി ക്ലബിലെ അംഗങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ലിയോ 14 പാപ്പ സംസാരിച്ചു. ക്രിസ്തീയ ജീവകാരുണ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് ഈ ക്ലബിലെ അംഗങ്ങളുടെ പ്രത്യേകതയെന്ന് പാപ്പ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി മെയ് മാസം 24 തീയതി ഞായറാഴ്ച വത്തിക്കാനിൽ ത്രികാല ജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14 പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷ കേൾക്കാം.

0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭ ഞായറാഴ്ച.
1: Cari fratelli e sorelle, buona domenica. In questa solennità della Pentecoste siamo chiamati a contemplare il dono dello Spirito Santo effuso in abbondanza sulla Chiesa nascente e oggi nuovamente donato ai suoi membri come luce e forza che li accompagna in ogni situazione della vita. Possiamo soffermarci su un'immagine dello Spirito che ci viene consegnata dalla liturgia di oggi. Lo Spirito apre le porte. Il Vangelo infatti ci dice che erano chiuse le porte del luogo dove si trovavano i discepoli per timore dei giudei.
0: ഈ പന്തക്കുസ്ത ദിനത്തിൽ നവജാതമായ സഭയിൽ സമൃദ്ധമായി ചൊരിയപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ദാനത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഇത് സഭയിലെ അംഗങ്ങൾക്ക് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അവരെ അനുഗമിക്കുന്ന പുതിയ വെളിച്ചവും ശക്തിയും നൽകുന്നു. ഇന്നത്തെ ആരാധനക്രമം നമുക്ക് നൽകുന്ന ആത്മാവിന്റെ പ്രതിച്ഛായയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആത്മാവ് വാതിലുകളെ തുറക്കുന്നു. സുവിശേഷം നമ്മോട് പറയുന്നു, ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരുന്നു. അതേസമയം ആത്മാവ് ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നുവന്നുവെന്നാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ വിവരിക്കുന്നത്. ഈ ആത്മാവ് ആ മുറിയുടെ വാതിലുകൾ തുറക്കുകയും ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ ശിഷ്യന്മാരെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ഇന്നും നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, പരിശുദ്ധാത്മാവ് ഏതെല്ലാം വാതിലുകളാണ് തുറക്കുന്നത്? യേശുക്രിസ്തുവിൽ സ്വയം വെളിപ്പെടുത്തിയതുപോലെ ദൈവത്തിന്റെ രഹസ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യമാക്കുന്നു എന്ന അർത്ഥത്തിൽ ഒന്നാമത്തെ വാതിൽ ദൈവത്തിൻ്റെതാണ്. തൻ്റെ ആത്മാവിൻ്റെ ദാനത്താൽ ദൈവം നമുക്ക് യഥാർത്ഥ വിശ്വാസം നൽകുന്നു. തിരുവെഴുത്തുകളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഒരു അയൽക്കാരനായി നമ്മെ ബോധ്യപ്പെടുത്തുകയും സ്വന്തം ജീവിതത്തിൽ പങ്കുചേരുവാൻ നമ്മെ അനുവദിക്കുകയും ചെയ്യുന്നു. ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ ഒരു അനുഭവം നേടുവാനും ഒരു നിയമമനുസരിക്കുന്നതിൽ മാത്രമായി ചുരുക്കാതെ യേശുവിൽ അവനെ കണ്ടുമുട്ടുവാനും നമ്മിൽ അവനെ തിരിച്ചറിയുവാനും ദൈനംദിന ജീവിതത്തിൽ അവന്റെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങൾ കണ്ടെത്തുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. രണ്ടാമത്തെ വാതിൽ സെഹിയോൻ ഊട്ടുശാലയുടേതാണ്. ആത്മാവിന്റെ അഗ്നിയില്ലാതെ സഭ ഭയത്തിന്റെ തടവുകാരനായി തുടരുന്നു. ലോകത്തിന്റെ വെല്ലുവിളികളെ ഭയപ്പെടുന്നു. സ്വയം അടഞ്ഞുകിടക്കുന്നു. അതിനാൽ മാറ്റത്തിന് വിധേയമാകുന്ന കാലവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുവാൻ കഴിയാതെ പോകുന്നു. ദൈവത്തോടും മറ്റുള്ളവരോടും ഭാവി പ്രത്യാശയിലേക്കും ജീവിതത്തിന്റെ സന്തോഷത്തിലേക്കും വാതിലുകളെ കൊട്ടിയടച്ച എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനും അവർക്ക് ആതിഥ്യമരുളുന്നതിനുമാണ് ആത്മാവ് സഭയുടെ വാതിലുകൾ തുറക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ അനുസ്മരിക്കുന്നതുപോലെ ഏവരെയും അനുഗ്രഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സഭയാകുവാനും എല്ലാവർക്കും വാതിലുകൾ തുറന്നിട്ടിട്ടുള്ളതുമായ ഒരു സഭയാകുവാനുമാണ് നാം ഏവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവസാനമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറക്കുന്നു. സ്ഥായിയായി നിലനിൽക്കുവാനും സ്വാർത്ഥത, അവിശ്വാസം, മുൻവിധി എന്നിവയെ മറികടക്കുവാൻ നമ്മെ സഹായിക്കുകയും ദൈവത്തിന്റെ മക്കളായും നമ്മുടെ ഇടയിൽ സഹോദരി സഹോദരന്മാരായും ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് ആളുകൾക്കിടയിൽ, സമൂഹത്തിൽ, ഭൂമിയിൽ അധിവസിക്കുന്ന എല്ലാവർക്കുമിടയിൽ സ്നേഹത്തിന്റെ ഒരേ ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ സാഹോദര്യം ജന്മമെടുക്കുകയും അത് വൈവിധ്യത്തെ ഒന്നിപ്പിക്കുകയും സമന്വയിപ്പിക്കുകയും ചെയ്യുന്നു. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ കാലത്തും വിശേഷിച്ചും പന്തക്കുസ്ത ദിനത്തിൽ ഇപ്പോഴും അടഞ്ഞുകിടക്കുന്ന എല്ലാ വാതിലുകളും തുറക്കുവാൻ നാം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. നമ്മെ സ്നേഹിക്കുന്ന പിതാവായി ദൈവത്തെ വീണ്ടും കണ്ടെത്തുവാനും എല്ലാവർക്കും കുടുംബാന്തരീക്ഷം അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരു സഭ കെട്ടിപ്പടുക്കുവാനും എല്ലാ ജനതകൾക്കുമിടയിൽ സമാധാനം വാഴുന്ന ഒരു സാഹോദര്യ ലോകം വളർത്തിയെടുക്കുവാനും നമുക്ക് സാധിക്കണം. ആദ്യ ശിഷ്യന്മാരെ പോലെ പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലവും സഭയുടെ മാതാവുമായ കന്യകാമറിയത്തിന്റെ സഹായത്തിൽ നമുക്ക് ആശ്രയിക്കാം.
1: Come i primi discepoli, confidiamo nell'intercessione della Vergine Maria, dimora dello Spirito Santo e Madre della Chiesa.
0: ഈ സന്ദേശത്തിന് ശേഷം പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ മധ്യാന പ്രാർത്ഥന നയിക്കുകയും അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Regina Caeli, laetare alleluia. Resurrexit sicut dixit alleluia.
2: Ora pro nobis Deum alleluia.
1: Gaudet laetare Virgo Maria alleluia.
2: Resurrexit Dominus vere alleluia.
1: Oremus. Deus, qui per resurrectionem filii tui, Domini nostri Iesu Christi, mundum letificare dignatus es, presta quesumus, ut per eius genetricem Virginem Mariam, perpetue capiamus gaudia vitae per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto. Gloria Patri et Filio et Spiritui Sancto. Gloria Patri et Filio et Spiritui Sancto. Pro fidelibus defunctis. Requiem aeternam dona eis Domine.
2: Et lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum.
2: Ex hoc nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui feci caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
0: അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ സോജു തെക്കിനേത്തെ CMI വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം. ആലാപനം എലിസബത്ത് രാജു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം മെയ് മാസം 24-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14-ാമൻ പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. പരിശുദ്ധാത്മാവിനാൽ വഞ്ചനയുടെ ഇടമായിരുന്ന ഊട്ടുശാല പുനരുത്ഥാനത്തിന്റെ ഇടമായി രൂപാന്തരപ്പെടുന്നു പാപ്പ. ഉയർപ്പ് തിരുനാളിനു ശേഷം 50-ാം ദിവസം സഭയിൽ ആഘോഷിക്കുന്ന പന്തക്കുസ്ത തിരുനാൾ ദിവസം ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വിശുദ്ധ ബലിയർപ്പിച്ചു. ദേവാലയത്തിനുള്ളിലും ചത്തുരത്തിലുമായി ഏകദേശം 35,000-ത്തിനുമുകളിൽ ആളുകൾ ചടങ്ങുകളിൽ സംബന്ധിച്ചു. നിങ്ങൾക്ക് സമാധാനമെന്ന അഭിവാദ്യത്തോടെ ശിഷ്യന്മാരുടെ നേരെ നിശ്വസിച്ചുകൊണ്ട് പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്ന ഉയർപ്പിക്കപ്പെട്ട പുത്രൻ അവനിൽ നമ്മെയും സഹോദരങ്ങളായി വീണ്ടെടുത്തുവെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. പുതിയതും നിത്യവുമായ ഉടമ്പടി സ്ഥാപിച്ച അതേ ഊട്ടുശാലയിൽ തന്നെയാണ് ആത്മാവിനെയും യേശു നമുക്ക് പകർന്നു നൽകിയതെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. തുടർന്ന് സെഹിയോൻ ശാലയുടെ പരിവർത്തനത്തെക്കുറിച്ച് പാപ്പ ആഴമായി പ്രതിപാദിച്ചു. അന്ത്യ അത്താഴത്തിന്റെയും ഒറ്റിക്കൊടുക്കലിന്റെയും ആ സ്ഥലം പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പസ്തോലന്മാരുടെ കല്ലറയായിരുന്ന ആ മുറി ഇന്ന് തിരുസഭയുടെ മുഴുവൻ ഉത്ഥാനത്തിന്റെ ഗർഭപാത്രമായി മാറിയിരിക്കുന്നു, പാപ്പ പറഞ്ഞു. ഉത്ഥിതന്റെ ആത്മാവ് ഒരിക്കൽ മാത്രം നൽകപ്പെട്ട ഒന്നല്ല, മറിച്ച് അത് നിരന്തരം വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഉപസംഹാരമായി ലോകത്തിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങളെയും പാപ്പ അനുസ്മരിച്ചു. ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന യുദ്ധത്തിന്റെ തിന്മയിൽ നിന്നും മാനവികതയെ രക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. ലോകത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് കണക്കില്ലാത്ത സമ്പത്തല്ല, മറിച്ച് അക്ഷയമായ ദൈവിക ദാനമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. നിർമ്മിത ബുദ്ധി മനുഷ്യരാശിയുടെ സേവനത്തിനായി ഉപയോഗിക്കണം പാപ്പായുടെ പുതിയ ചാക്രിക ലേഖനം. ഇന്ന് ദൈവം സൃഷ്ടിച്ച മഹത്തായ മനുഷ്യരാശി നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു. ബാബേലിന്റെ ഒരു പുതിയ ഗോപുരം ഉയർത്തുക, അല്ലെങ്കിൽ ദൈവവും മനുഷ്യരാശിയും ഒരുമിച്ചു വസിക്കുന്ന നഗരം പണിയുക. നിർമ്മിത ബുദ്ധിയുടെ അതിപ്രസരം ലോകത്തെ ഏറെ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലിയോ 14-ാമൻ പാപ്പായുടെ ചാക്രിക ലേഖനമായ മാഗ്നിഫിക്ക ഹുമാനിതാസ് മെയ് മാസം 25-ാം തീയതി വായനക്കാർക്കായി സമർപ്പിച്ചു. ലിയോ 13-ാമൻ പാപ്പായുടെ പ്രേരും നൊവാരും ചാക്രിക ലേഖനത്തിന്റെ 135-ാം വാർഷിക ദിനമായ മെയ് മാസം 15-ാം തീയതിയാണ് ലിയോ 14-ാമൻ പാപ്പ ചാക്രിക ലേഖനത്തിൽ ഒപ്പുവച്ചത്. 5 അധ്യായങ്ങളിലായി വിവരിച്ചിരിക്കുന്ന ചാക്രിക ലേഖനത്തിൽ സാങ്കേതിക വിദ്യ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു വൈരുദ്ധ്യശക്തിയല്ല എന്നും ധീരമായ സഹ ഉത്തരവാദിത്വത്തിന്റെയും കൂട്ടായ്മയുടെയും യുക്തി പിന്തുടർന്ന് നന്മയിൽ കെട്ടിപ്പടുക്കുന്ന മാനവികത തുടരുവാനും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. സ്നേഹത്തിന്റെ നാഗരികത കെട്ടിപ്പടുക്കുന്നതിലൂടെയും ബലത്തിന്റെ യുക്തിയെ പരിപോഷിപ്പിക്കണോ അതോ സമാധാനം നിലനിർത്തണോ എന്ന് തീരുമാനിച്ചുകൊണ്ട് അധികാര സംസ്കാരത്തോട് പ്രതികരിക്കുവാനാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ എടുത്തു പറയുന്നു. സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾക്കൊപ്പം വസിക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. മാനവികതയ്ക്കെതിരെയുള്ള വെല്ലുവിളികളെ നേരിടുവാൻ കുടുംബങ്ങളുടെ പ്രാധാന്യത്തെ തിരിച്ചറിയണം പാപ്പ. മെയ് 25-ാം തീയതി റോമിൽ നടക്കുന്ന ജനസംഖ്യാശാസ്ത്രവും യൂറോപ്പും ഒരു നിർണായക നിമിഷം എന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന യൂറോപ്യൻ പാർലമെന്റിന്റെ ഇന്റർ ഗ്രൂപ്പ് അംഗങ്ങളുമായി ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച നടത്തി. യൂറോപ്യൻ യൂണിയൻ സ്ഥാപനങ്ങളുടെ സ്ഥാപക പിതാക്കന്മാരുടെ ക്രിസ്തീയ പ്രചോദനത്തെ നിരാകരിക്കുന്ന ഏകാന്തതയുടെ സംസ്കാരമാണ് ഇന്ന് ജനന നിരക്ക് കുറയുന്നതിന് കാരണമാകുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതെന്ന് പാപ്പ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. കുടുംബങ്ങളുടെ പ്രാധാന്യവും പാപ്പ അടിവരയിട്ടു. കുടുംബം സാമൂഹിക ജീവിതത്തിന്റെ ആദ്യത്തേതും പകരം വയ്ക്കാനാവാത്തതുമായ സ്കൂളാണ് എന്നുള്ള വിശുദ്ധ ജോൺ പോൾ 2-ാമന്റെ വാക്കുകൾ ഉദ്ധരിച്ച പാപ്പ, ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തിൽ സ്ഥാപിതമാണ് കുടുംബമെന്നും കുടുംബത്തിന്റെ ഈ കേന്ദ്രസ്ഥാനത്തെ ബഹുമാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു. ക്രൈസ്തവൻ അപരന്റെ നന്മയാഗ്രഹിക്കുന്നവനാകണം പാപ്പ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബാഴ്സലോണയിലെ കുതിരസവാരി ക്ലബിലെ അംഗങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ സംസാരിച്ചു. ക്രിസ്തീയ ജീവകാരുണ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് ഈ ക്ലബിലെ അംഗങ്ങളുടെ പ്രത്യേകതയെന്ന് പാപ്പ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി മെയ് മാസം 24-ാം തീയതി ഞായറാഴ്ച വത്തിക്കാനിൽ ത്രികാല ജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷ കേൾക്കാം.

0: പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, ശുഭ ഞായറാഴ്ച.
1: Cari fratelli e sorelle, buona domenica. In questa solennità della Pentecoste siamo chiamati a contemplare il dono dello Spirito Santo effuso in abbondanza sulla Chiesa nascente e oggi nuovamente donato ai suoi membri come luce e forza che li accompagna in ogni situazione della vita. Possiamo soffermarci su un'immagine dello Spirito che ci viene consegnata dalla liturgia di oggi. Lo Spirito apre le porte. Il Vangelo infatti ci dice che erano chiuse le porte del luogo dove si trovavano i discepoli per timore dei giudei.
0: ഈ പന്തക്കുസ്ത ദിനത്തിൽ നവജാതമായ സഭയിൽ സമൃദ്ധമായി ചൊരിയപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ദാനത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഇത് സഭയിലെ അംഗങ്ങൾക്ക് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അവരെ അനുഗമിക്കുന്ന പുതിയ വെളിച്ചവും ശക്തിയും നൽകുന്നു. ഇന്നത്തെ ആരാധനക്രമം നമുക്ക് നൽകുന്ന ആത്മാവിന്റെ പ്രതിച്ഛായയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആത്മാവ് വാതിലുകളെ തുറക്കുന്നു. സുവിശേഷം നമ്മോട് പറയുന്നു, ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരുന്നു. അതേസമയം ആത്മാവ് ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നുവന്നുവെന്നാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ വിവരിക്കുന്നത്. ഈ ആത്മാവ് ആ മുറിയുടെ വാതിലുകൾ തുറക്കുകയും ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ ശിഷ്യന്മാരെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ഇന്നും നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, പരിശുദ്ധാത്മാവ് ഏതെല്ലാം വാതിലുകളാണ് തുറക്കുന്നത്? യേശുക്രിസ്തുവിൽ സ്വയം വെളിപ്പെടുത്തിയതുപോലെ ദൈവത്തിന്റെ രഹസ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യമാക്കുന്നു എന്ന അർത്ഥത്തിൽ ഒന്നാമത്തെ വാതിൽ ദൈവത്തിന്റേതാണ്. തന്റെ ആത്മാവിന്റെ ദാനത്താൽ ദൈവം നമുക്ക് യഥാർത്ഥ വിശ്വാസം നൽകുന്നു. തിരുവെഴുത്തുകളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഒരു അയൽക്കാരനായി നമ്മെ ബോധ്യപ്പെടുത്തുകയും സ്വന്തം ജീവിതത്തിൽ പങ്കുചേരുവാൻ നമ്മെ അനുവദിക്കുകയും ചെയ്യുന്നു. ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ ഒരു അനുഭവം നേടുവാനും ഒരു നിയമമനുസരിക്കുന്നതിൽ മാത്രമായി ചുരുക്കാതെ യേശുവിൽ അവനെ കണ്ടുമുട്ടുവാനും നമ്മിൽ അവനെ തിരിച്ചറിയുവാനും ദൈനംദിന ജീവിതത്തിൽ അവന്റെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങൾ കണ്ടെത്തുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. രണ്ടാമത്തെ വാതിൽ സെഹിയോൻ ഊട്ടുശാലയുടേതാണ്. ആത്മാവിന്റെ അഗ്നിയില്ലാതെ സഭ ഭയത്തിന്റെ തടവുകാരനായി തുടരുന്നു. ലോകത്തിന്റെ വെല്ലുവിളികളെ ഭയപ്പെടുന്നു. സ്വയം അടഞ്ഞുകിടക്കുന്നു. അതിനാൽ മാറ്റത്തിന് വിധേയമാകുന്ന കാലവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുവാൻ കഴിയാതെ പോകുന്നു. ദൈവത്തോടും മറ്റുള്ളവരോടും ഭാവി പ്രത്യാശയിലേക്കും ജീവിതത്തിന്റെ സന്തോഷത്തിലേക്കും വാതിലുകളെ കൊട്ടിയടച്ച എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനും അവർക്ക് ആതിഥ്യമരുളുന്നതിനുമാണ് ആത്മാവ് സഭയുടെ വാതിലുകൾ തുറക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ അനുസ്മരിക്കുന്നതുപോലെ ഏവരെയും അനുഗ്രഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സഭയാകുവാനും

0: വിശ്വസിക്കുന്ന എല്ലാവർക്കുമിടയിൽ സ്നേഹത്തിന്റെ ഒരേ ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ സാഹോദര്യം ജന്മമെടുക്കുകയും അത് വൈവിധ്യത്തെ ഒന്നിപ്പിക്കുകയും സമന്വയിപ്പിക്കുകയും ചെയ്യുന്നു. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ കാലത്തും വിശേഷിച്ചും പന്തക്കുസ്ത ദിനത്തിൽ ഇപ്പോഴും അടഞ്ഞുകിടക്കുന്ന എല്ലാ വാതിലുകളും തുറക്കുവാൻ നാം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. നമ്മെ സ്നേഹിക്കുന്ന പിതാവായി ദൈവത്തെ വീണ്ടും കണ്ടെത്തുവാനും എല്ലാവർക്കും കുടുംബാന്തരീക്ഷം അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരു സഭ കെട്ടിപ്പടുക്കുവാനും എല്ലാ ജനതകൾക്കുമിടയിൽ സമാധാനം വാഴുന്ന ഒരു സാഹോദര്യ ലോകം വളർത്തിയെടുക്കുവാനും നമുക്ക് സാധിക്കണം. ആദ്യ ശിഷ്യന്മാരെ പോലെ പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലവും സഭയുടെ മാതാവുമായ കന്യകാമറിയത്തിന്റെ സഹായത്തിൽ നമുക്ക് ആശ്രയിക്കാം.
1: Come i primi discepoli confidiamo nell'intercessione della Vergine Maria, dimora dello Spirito Santo e madre della Chiesa.
0: ഈ സന്ദേശത്തിനു ശേഷം പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ മധ്യാന പ്രാർത്ഥന നയിക്കുകയും അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Regina Celi, letare alleluia. Resurrexit, sicut dixit, alleluia.
2: Ora pro nobis Deum, alleluia.
1: Gaudet, letare, Virgo Maria, alleluia.
2: Resurrexit, Dominus vere, alleluia.
1: Oremus. Deus, qui per resurrectionem filii tui, Domini nostri Iesu Christi, mundum letificare dignatus es, presta quesumus, ut per eius genetricem Virginem Mariam, perpetue capiamus gaudia vitae per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto. Gloria Patri et Filio et Spiritui Sancto. Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis requiem aeternam dona eis Domine.
2: Lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum.
2: Ex hoc nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui feci caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.
0: അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ സോജു തെക്കിനേത്തെ CMI വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം ആലാപനം എലിസബത്ത് രാജു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനഭീതി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. വിശ്വാസത്തിന്റെ കണ്ണുകളാൽ യുക്തിയുടെ വ്യക്തതയോടെ നിഗൂഢതയോടുള്ള തുറന്ന മനസ്സോടുകൂടി പരിവർത്തനങ്ങളെ നോക്കിക്കാണണം പാപ്പ. നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്ന പ്രമേയത്തെ ആധാരമാക്കി ലിയോ 14-ാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മാഗ്നിഫിക ഹുമാനിത്താസിന്റെ പ്രകാശന കർമ്മം വത്തിക്കാനിലെ സിനഡൽ ശാലയിൽ വെച്ച് പരിശുദ്ധ പിതാവിന്റെ സാന്നിധ്യത്തിൽ മെയ് മാസം 25-ാം തീയതി നടന്നു. കർമ്മത്തിൽ പങ്കെടുക്കുവാനെത്തിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് ആന്ത്രോപിക് സഹസ്ഥാപകനായ ക്രിസ്റ്റഫർ ഒലായിയുടെ സാന്നിധ്യത്തിന് പാപ്പ നന്ദിയർപ്പിച്ചു. നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ മാനവികതയുടെ പാത കണ്ടെത്തുന്നതിന് ഒരുമിച്ച് നടക്കുവാനും ഒരുമിച്ച് കേൾക്കുവാനും ഒരുമിച്ച് സംസാരിക്കുവാനുമുള്ള ക്ഷണം പാപ്പ സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി. വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതിനിടയിൽ പരസ്പരമുള്ള ശ്രദ്ധ പ്രത്യാശയുടെ വലിയ അടയാളമാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. ഇത് മനുഷ്യരാശിയുടെ ഭാവിയെ വിവേചിച്ചറിയുവാനുള്ള കൂട്ടായ പരിശ്രമങ്ങളെ എടുത്തുകാണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. 135 വർഷങ്ങൾക്ക് മുൻപ് തന്റെ മുൻഗാമിയായ ലിയോ 13-ാമൻ പാപ്പ ദ്രുതഗതിയിലുള്ള വ്യാവസായിക പരിവർത്തനം മൂലം തൊഴിലാളികളുടെയും അവരുടെ വേരോടെ പിഴുതെറിയപ്പെട്ട കുടുംബങ്ങളുടെയും ദാരിദ്ര്യാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചതും പാപ്പ അനുസ്മരിച്ചു. മനുഷ്യന്റെ അന്തസ്സിനെ ഭീഷണിപ്പെടുത്തുന്ന യുഗമാറ്റത്തിന്റെ ഒരു സമയത്ത് റേരും നൊവാരും ചാക്രിക ലേഖനം ചെലുത്തിയ സ്വാധീനവും പാപ്പ അടിവരയിട്ടു. ഈ ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളെയും സ്പർശിക്കുകയും മനുഷ്യ സഹവർത്തിത്വത്തെ രൂപപ്പെടുത്തുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന നിർമ്മിത ബുദ്ധിയുടെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണെന്നും കൂട്ടിച്ചേർത്തു. ലിയോ 14-ാമൻ പാപ്പ അൽബേനിയൻ രാഷ്ട്രപതിക്ക് കൂടിക്കാഴ്ച അനുവദിച്ചു. അൽബേനിയൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ബൈറാം ബെഗായിയെ മെയ് മാസം 25-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ സ്വീകരിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പരിശുദ്ധ പിതാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം പ്രസിഡന്റ് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗറും ഒപ്പമുണ്ടായിരുന്നു. സാങ്കേതിക പുരോഗതിയുടെ മധ്യത്തിൽ മനുഷ്യൻ ശരിയായ ദിശ വിവേചിച്ചറിയണം കർദിനാൾ പിയത്രോ പരോളിൻ. ദ്രുതഗതിയിലുള്ളതും ആഴമേറിയതും ഉത്തരവാദിത്തമുള്ളതുമായ പരിവർത്തനങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു സമയത്ത് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമന്റെ ആദ്യ ചാക്രിക ലേഖനമായ മാഗ്നിഫിക ഹുമാനിത്താസ് കൃതജ്ഞതാഭരിതമായ ഹൃദയത്തോടെ സ്വീകരിക്കാം എന്ന വാക്കുകളോടെയാണ് പ്രകാശന കർമ്മവേളയിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ തന്റെ സന്ദേശം ആരംഭിച്ചത്. ലേഖനത്തിന്റെ ഉപശീർഷകമായ നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്നത് ലേഖനത്തിന്റെ ആകെയുള്ള അർത്ഥം വെളിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു യുഗത്തിലെ വഴിത്തിരിവായി അവതരിപ്പിക്കപ്പെടുന്നത് നിർമ്മിത ബുദ്ധിയുടെ ആവിർഭാവത്തിൽ മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യവും ഉൾക്കൊള്ളുന്നുവെന്നും കർദിനാൾ പറഞ്ഞു. ഡിജിറ്റൽ പരിവർത്തനത്തിൽ സമകാലിക ജീവിതത്തിലൂടെ കടന്നുപോകുന്ന പല പ്രശ്നങ്ങളും അപവർത്തിക്കപ്പെടുന്നുവെന്നും ഇത്തരുണത്തിൽ ഈ ചാക്രിക ലേഖനം സഭയുടെ സാമൂഹിക സിദ്ധാന്തത്തിന്റെ മൂർത്തമായ പ്രവർത്തനങ്ങളെ യോജിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ശക്തിക്കു മുൻപിൽ ചരിത്രത്തിന്റെ പുതിയ അവസ്ഥ വിവേചിക്കുവാനും സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ മുഴുവൻ മനുഷ്യകുടുംബത്തിന്റെയും നന്മയ്ക്കായി ഒരു സംഭാവന നൽകുവാനും സഭ വീണ്ടും വിളിക്കപ്പെടുന്നുവെന്ന് കർദിനാൾ ചൂണ്ടിക്കാട്ടി. സുഡാനിൽ വീണ്ടും ആക്രമണം, 5 മരണങ്ങൾ. പടിഞ്ഞാറൻ സുഡാനിൽ വടക്കൻ ദാർഫറിലെ അൽറ്റീന പട്ടണത്തിൽ ചാഡിന്റെ അതിർത്തിക്കടുത്ത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 5 പേർ കൊല്ലപ്പെടുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഡാർഫർ നഗരത്തിൽ നടത്തുന്ന ഡ്രോൺ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കുകൾ ഏറ്റതായും വാർത്തകളുണ്ട്. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്നതും ആശങ്കകൾ ഉണർത്തുന്നു. എബോള വൈറസ് ബാധ കോംഗോയിൽ നിരവധി ആളുകൾ മരണമടഞ്ഞു. കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള വൈറസ് ബാധിച്ച് മരണമടയുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. വർഷങ്ങളായി തുടരുന്ന അരക്ഷിതാവസ്ഥയും വൈറസ് വ്യാപനത്തിന് ആക്കം കൂട്ടുന്നു. ജനസംഖ്യയുടെ ഒരു പ്രധാന ഭാഗം രോഗത്തെയൊരു ആത്മീയ പ്രതിഭാസമായോ അല്ലെങ്കിൽ പണം സ്വരൂപിക്കുന്നതിനായി കണ്ടുപിടിച്ച ഒരു പദ്ധതിയായോ കാണുന്നത് രോഗത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതിൽ നിന്നും മുൻകരുതലുകൾ എടുക്കുന്നതിൽ നിന്നും ആളുകളെ തടയുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി

സുഭാഷിതങ്ങളുടെ പുസ്തകം 23 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ഗുരുജനങ്ങളുടെയും മാതാപിതാക്കളുടെയും വാക്കുകളിലും ഭാവത്തിലും യുവജനങ്ങൾക്കും ജ്ഞാനം കുറഞ്ഞവർക്കും വേണ്ടിയുള്ള ജീവിതോപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന സോളമന്റെ ജ്ഞാനോപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സുഭാഷിതങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വിചിന്തനത്തിൽ 23 അധ്യായമാണ് ഇന്ന് നമുക്കു മുന്നിലുള്ളത്. ഈ ഗ്രന്ഥത്തിന്റെ ആമുഖഭാഗത്തിനും സോളമന്റെ സൂക്തങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രണ്ടാം ഭാഗത്തിനും ശേഷം വരുന്നതും 22 അധ്യായത്തിന്റെ രണ്ടാം പകുതിയിൽ തുടങ്ങി 24 അധ്യായം 22 വാക്യത്തിൽ അവസാനിക്കുന്നതുമായ ജ്ഞാനികളുടെ സൂക്തങ്ങൾ എന്ന ഭാഗത്താണ് ഈ അധ്യായമുള്ളത്. മുൻ അധ്യായങ്ങളിലേതുപോലെ ഇവിടെയും വ്യത്യസ്തങ്ങളായ ചിന്തകളാണ് നമുക്ക് കാണാനാകുക. ഭക്ഷണമേശയിൽ കാത്തുസൂക്ഷിക്കേണ്ട വിവേകം, സമ്പത്തിനോടുള്ള അത്യാർത്തി, കുട്ടികൾക്കു നൽകേണ്ട ശിക്ഷണവും പരിശീലനങ്ങളും, വീഞ്ഞുൾപ്പെടെ മദ്യത്തിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട കരുതൽ, സ്ത്രീപുരുഷ ബന്ധത്തിലുണ്ടാകേണ്ട വീണ്ടുവിചാരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച ഉദ്ബോധനങ്ങളാണ് ഈ അധ്യായം നമുക്കു മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഭക്ഷണമേശയും വിവേകവും. ആമുഖമായി കണ്ടതുപോലെ 23 അധ്യായം മറ്റ് സുഭാഷിത അധ്യായങ്ങൾ പോലെ വ്യത്യസ്തങ്ങളായ ചിന്തകളാണ് മുന്നോട്ടു വയ്ക്കുന്നത്. ഇതിൽ ഒന്നാമത്തേത് ഭക്ഷണമേശയുമായി ബന്ധപ്പെട്ട ചില ഉപദേശങ്ങളാണ്. 35 വാക്യങ്ങൾ മാത്രമുള്ള ഈ അധ്യായത്തിൽ ഇത് പലവരു ആവർത്തിക്കപ്പെടുന്നുമുണ്ട്. ഭക്ഷണമേശയിലെ വിവേകവും അച്ചടക്കവും ഒരുവന്റെ മാന്യതയും മഹിമയും അവനു ലഭിച്ച പരിശീലനവും ശിക്ഷണവും വെളിപ്പെടുത്തുന്നതാണെന്ന ബോധ്യത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ ഉപദേശങ്ങളെ നമുക്ക് മനസ്സിലാക്കാനാകും. ഭരണാധിപനൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ മേശയിൽ വിളമ്പപ്പെട്ടത് എത്ര വിശിഷ്ടമായ വിഭവമാണെങ്കിലും നീ എത്ര ഭക്ഷണകൊതിയനാണെങ്കിലും ആത്മനിയന്ത്രണം പാലിക്കുകയെന്ന ഒരു ചിന്തയാണ് ജ്ഞാനികൾ ആദ്യവാക്യങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. നിന്റെ നിയന്ത്രണമില്ലായ്മ, വിവേകമില്ലായ്മ നിന്നെ ചതിച്ചേക്കാമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. ഒരുക്കപ്പെടുന്ന മേശകൾക്കു പിന്നിൽ പലതരം വ്യക്തികളും മനോഭാവങ്ങളുമുണ്ടെന്ന്, ഔദാര്യതയ്ക്കു പകരം കണക്കുകൾ സൂക്ഷിക്കുന്ന പിശുക്കന്മാരുടെയും ആത്മാർത്ഥതയില്ലാത്തവരുടെയും മേശകൾക്ക് മുന്നിൽ കൂടുതൽ വിവേകമുണ്ടാകണമെന്ന്, കൊതിയരുതെന്ന് പഠിപ്പിക്കുന്ന ജ്ഞാനം അല്ലെങ്കിൽ കഴിച്ചവ ഛർദ്ദിച്ചുകളയേണ്ടി വരുമെന്നും നിന്റെ നല്ല വാക്കുകൾ പാഴായിപ്പോകുമെന്നും ഉപദേശിക്കുന്നു. അമിത ഭക്ഷണം അരുതെന്നും ഭോജനപ്രിയം ദാരിദ്ര്യത്തിലേക്കു നയിക്കുമെന്നും വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അമിതവും അർഹതയില്ലാത്തതുമായ രുചിപരീക്ഷണം ദുഃഖകാരണമായേക്കാമെന്ന ചിന്തയും ഈ അധ്യായം പങ്കുവയ്ക്കുന്നുണ്ട്. സമ്പത്തിനോടും മണ്ണിനോടുമുള്ള അത്യാർത്തി. സമ്പത്ത് ദൈവദാനമാണെന്ന ചിന്ത മുന്നോട്ടു വയ്ക്കുന്ന തിരുവചനം പക്ഷേ അതിനോടുള്ള അത്യാർത്തിയും അതുമൂലമുള്ള തിന്മകളും ഒഴിവാക്കണമെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഈയൊരു ചിന്തയുടെ തുടർച്ചയാണ് സമ്പത്ത് നേടാൻ വേണ്ടിയുള്ള അമിതാധ്വാനം അരുതെന്നും അതിൽ നിന്ന് വിവേകപൂർവം ഒഴിഞ്ഞുമാറണമെന്നുമുള്ള ഈ അധ്യായത്തിലെ ഉപദേശം. സമ്പത്തിന്റെ ക്ഷണികതയെയും നിസ്സാരതയെയും അസ്ഥിരതയെയും കുറിച്ച് ഈ അധ്യായം പഠിപ്പിക്കുന്നത് കണ്ണുവയ്ക്കുമ്പോഴേക്കും അപ്രത്യക്ഷമാകുന്ന ഒന്നായും കഴുകനെപ്പോലെ ചിറകുവച്ച് ആകാശത്തിലേക്കു പറന്നുപോകുന്ന ഒന്നായും അതിനെ അവതരിപ്പിച്ചുകൊണ്ടാണ്. അതിർത്തിക്കല്ലു മാറ്റുകയോ അനാഥരുടെ നിലം കയ്യേറുകയോ ചെയ്യരുതെന്ന് 22 അധ്യായത്തിലെ ഉദ്ബോധനത്തിന്റെ തുടർച്ചയെന്നോണം ഞാനും ഇവിടെയും ഉപദേശിക്കുന്നുണ്ട്. കാരണം അവരുടെ സംരക്ഷകനായ ദൈവം ശക്തനാണ്, അവൻ അവർക്കായി വാദിക്കുന്നു. മാതാപിതാക്കളും ഗുരുജനങ്ങളും കുട്ടികളുടെ ജീവിതവും. ജ്ഞാനം സ്വന്തമാക്കി ജീവിക്കാനും മക്കൾക്കും യുവജനങ്ങൾക്കും ശരിയായ ശിക്ഷണം നൽകാനും ഉപദേശിക്കുന്ന സുഭാഷിത ഗ്രന്ഥത്തിന്റെ ലക്ഷ്യത്തോടു ചേർന്നു പോകുന്ന ചില ഉദ്ബോധനങ്ങളാണ് 12 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. പ്രബോധനത്തിലും വിജ്ഞാനം നിറഞ്ഞ വചനങ്ങളിലും ശ്രദ്ധയർപ്പിക്കാനും ആവശ്യമെങ്കിൽ കുട്ടികളെ വടിയെടുത്തുപോലും ശിക്ഷിക്കാനും ഉപദേശിക്കുന്ന സുഭാഷിതം
അതുവഴി അവന്റെ ജീവനെ നീ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുകയാണെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജ്ഞാനം സ്വന്തമാക്കിയാൽ ഹൃദയം, ജീവിതം സന്തോഷപൂർണമാകുമെന്ന് പഠിപ്പിക്കുന്ന പിതാവ് മകന്റെ നീതിപൂർവമുള്ള സംഭാഷണം തന്റെ ഹൃദയത്തിന് ആനന്ദമേകുമെന്ന് പറയുന്നുണ്ട്. പാപികളെ നോക്കി അസൂയപ്പെടാതെ ദൈവഭക്തിയിൽ ഉറച്ചുനിന്നാൽ പ്രതീക്ഷാനിർഭരമായ ഒരു ഭാവിയുണ്ടാകുമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന പിതാവ് വിവേകം പുലർത്തി മനസ്സിനെ നല്ല വഴിക്കു നയിക്കാൻ ആവശ്യപ്പെടുന്നു. മക്കളിലെ നന്മയും അവരുടെ വിവേകപൂർവമായ പെരുമാറ്റവും പിതൃപുത്ര ബന്ധത്തിലും സാമൂഹിക ജീവിതത്തിലും പ്രധാനപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ചില ചിന്തകളും ഈ അധ്യായം മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കാൻ ക്ഷണിക്കുന്ന വചനം വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുതെന്ന് ഉപദേശിക്കുന്നുണ്ട്. നീതിമാന്റെ പിതാവ് അത്യധികം ആഹ്ലാദിക്കുമെന്നും ജ്ഞാനിയായ പുത്രനിൽ അവൻ സന്തുഷ്ടി കണ്ടെത്തുമെന്നും ഗുരുസ്വരത്തിലരുളുന്ന വചനം മാതാപിതാക്കൾക്ക് സന്തോഷവും പെറ്റമ്മയ്ക്ക് ആഹ്ലാദവും നൽകുന്ന രീതിയിൽ ജീവിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പിതാവിന്റെ ഉപദേശങ്ങൾ ഹൃദയപൂർവം ശ്രവിച്ച് അവന്റെ മാർഗം അനുവർത്തിക്കാനും വചനം ആവശ്യപ്പെടുന്നു. ആരോഗ്യകരമായ സ്ത്രീപുരുഷ ബന്ധം. ഭാര്യാഭർത്തൃബന്ധത്തിന്റെ പവിത്രത ഉയർത്തിപ്പിടിക്കുന്ന വചനം സ്ത്രീപുരുഷ ബന്ധത്തിലുണ്ടാകേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച ചിന്തകളും യുവജനങ്ങൾക്കു മുന്നിൽ വയ്ക്കുന്നുണ്ട്. വേശ്യ ഒരു അഗാധ ഗർത്തമാണ്, സ്വൈരിണി ഇടുങ്ങിയ ഒരു കിണറും. അവൾ കവർച്ചക്കാരനെപ്പോലെ പതിയിരിക്കുന്നു, പുരുഷന്മാരുടെ ഇടയിൽ അവിശ്വസ്തരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്നീ വാക്യങ്ങളിലൂടെ പാപകരമായ ബന്ധങ്ങളുടെ കിണിയെക്കുറിച്ചാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. വിശ്വസ്തതയില്ലാത്ത ജീവിതമെന്ന തിന്മയെക്കുറിച്ചുകൂടിയാണ് ജ്ഞാനികൾ ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത്. വീഞ്ഞും മദ്യാസക്തിയും ജീവിതവും. അമിതമായി വീഞ്ഞുകുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്ന വചനം വീഞ്ഞിന്റെ കൂടിയ ഉപയോഗം ജീവിതം ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും അകാരണമായ മുറിവുകളും നിറഞ്ഞതാക്കുമെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ചഷകങ്ങളിൽ ചുവന്നൊഴുകുന്ന വീഞ്ഞ് പാമ്പിനെപ്പോലെ വിഷമേൽപ്പിക്കുന്നതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന സുഭാഷിതം വിചിത്രമായ കാഴ്ചകൾ കാണാനും വികടത്തം സംസാരിക്കാനും അത് കാരണമാകുമെന്ന്, അതായത് ശരിയായ ബോധ്യങ്ങളിലും വിവേകപൂർവമായ പ്രവൃത്തികളിലും നിന്ന് നമ്മെ അത് അകറ്റിക്കളയുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മദ്യത്തിന്റെ ഉപയോഗം ജീവിതത്തിലുണ്ടാക്കുന്ന പരിണിതഫലങ്ങൾ ഗുരുതരമായിരിക്കുമെന്ന് വിവിധ ഉപമകളിലൂടെ വചനം പറഞ്ഞുതരുന്നുണ്ട്. നീ നടുക്കടലിൽ അകപ്പെട്ടവനെപ്പോലെയും പാമരത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെപ്പോലെയും ആയിത്തീരും. മദ്യത്തിന്റെ അമിത ഉപയോഗം വിവേകവും വിവേചനശക്തിയും ഇല്ലാതാക്കിക്കളയുമെന്ന് അടിവരയിട്ടു പറയാനായി മദ്യത്തിന്റെ അടിമത്തത്തിൽ മറ്റുള്ളവരുടെ അടിയും പ്രഹരവും തിരിച്ചറിയാനാകാത്ത വിധം, ജീവിതത്തിലെ തോൽവികളെ തിരിച്ചറിയാനാകാത്ത വിധം നാം ബുദ്ധി നശിച്ചവരായിപ്പോകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഉപസംഹാരം. ജീവിതത്തിൽ ഒരുവൻ കാത്തുസൂക്ഷിക്കേണ്ട മൂല്യങ്ങളെയും ഒഴിവാക്കേണ്ട തിന്മകളെയും കുറിച്ച് തിരുവചനം പൊതുവിലും സുഭാഷിതങ്ങളുടെ പുസ്തകം പ്രത്യേകമായ രീതിയിലും മുന്നോട്ടുവയ്ക്കുന്ന ഉദ്ബോധനങ്ങളെയും ബോധ്യങ്ങളെയും കുറിച്ചുള്ള വിചിന്തനത്തിന്റെ ഭാഗമായി ഈ 23-ാം അധ്യായം മുന്നോട്ടുവയ്ക്കുന്ന ചിന്തകളിലൂടെ കൂടുതൽ ആഴത്തിലും വ്യക്തതയിലും കടന്നുപോയ നമുക്കും ഈ വചന ഉദ്ബോധനങ്ങൾക്കു മുന്നിൽ വിവേകമുള്ള മക്കളുടെയും വിജ്ഞാനം തേടുന്ന ശിഷ്യരുടെയും മനോഭാവം സ്വന്തമാക്കി ജീവിക്കാം. മാതാപിതാക്കൾക്കും സമൂഹത്തിനും സന്തോഷത്തിനും ആഹ്ലാദത്തിനും കാരണമാകുന്ന വിധത്തിൽ മൂല്യാധിഷ്ഠിതമായ രീതിയിൽ ജീവിക്കാം. അധികമായ അന്നത്തിനും സമ്പത്തിനും വേണ്ടിയുള്ള ത്വര വെടിഞ്ഞ് പാപകരമായ ബന്ധങ്ങളിൽ നിന്നകന്ന് ആസക്തികളിൽ നിന്ന് മോചിതരായി ആരോഗ്യകരവും മാതൃകാപരവും വിശുദ്ധവുമായ ബിനോയ് സെബാസ്റ്റ്യൻ എഴുതി, ഫാദർ സജി അറയ്ക്കൽ സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനഭീതി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. വിശ്വാസത്തിന്റെ കണ്ണുകളാൽ യുക്തിയുടെ വ്യക്തതയോടെ നിഗൂഢതയോടുള്ള തുറന്ന മനസ്സോടുകൂടി പരിവർത്തനങ്ങളെ നോക്കിക്കാണണം പാപ്പ. നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്ന പ്രമേയത്തെ ആധാരമാക്കി ലിയോ 14-ാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മാഗ്നിഫിക ഹുമാനിത്താസിന്റെ പ്രകാശന കർമ്മം വത്തിക്കാനിലെ സിനഡൽ ശാലയിൽ വെച്ച് പരിശുദ്ധ പിതാവിന്റെ സാന്നിധ്യത്തിൽ മെയ്മാസം 25-ാം തീയതി നടന്നു. കർമ്മത്തിൽ പങ്കെടുക്കുവാനെത്തിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് ആന്ത്രോപിക് സഹസ്ഥാപകനായ ക്രിസ്റ്റഫർ ഒലായുടെ സാന്നിധ്യത്തിന് പാപ്പ നന്ദിയർപ്പിച്ചു. നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ മാനവികതയുടെ പാത കണ്ടെത്തുന്നതിന് ഒരുമിച്ച് നടക്കുവാനും ഒരുമിച്ച് കേൾക്കുവാനും ഒരുമിച്ച് സംസാരിക്കുവാനുമുള്ള ക്ഷണം പാപ്പ സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി. വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതിനിടയിൽ പരസ്പരമുള്ള ശ്രദ്ധ പ്രത്യാശയുടെ വലിയ അടയാളമാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. ഇത് മനുഷ്യരാശിയുടെ ഭാവിയെ വിവേചിച്ചറിയുവാനുള്ള കൂട്ടായ പരിശ്രമങ്ങളെ എടുത്തുകാണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. 135 വർഷങ്ങൾക്ക് മുൻപ് തന്റെ മുൻഗാമിയായ ലിയോ 13-ാമൻ പാപ്പ ദ്രുതഗതിയിലുള്ള വ്യാവസായിക പരിവർത്തനം മൂലം തൊഴിലാളികളുടെയും അവരുടെ വേരോടെ പിഴുതെറിയപ്പെട്ട കുടുംബങ്ങളുടെയും ദാരിദ്ര്യാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചതും പാപ്പ അനുസ്മരിച്ചു. മനുഷ്യന്റെ അന്തസ്സിനെ ഭീഷണിപ്പെടുത്തുന്ന യുഗമാറ്റത്തിന്റെ ഒരു സമയത്ത് റേരും നൊവാരും ചാക്രിക ലേഖനം ചെലുത്തിയ സ്വാധീനവും പാപ്പ അടിവരയിട്ടു. ഈ ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളെയും സ്പർശിക്കുകയും മനുഷ്യ സഹവർത്തിത്വത്തെ രൂപപ്പെടുത്തുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന നിർമ്മിത ബുദ്ധിയുടെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണെന്നും കൂട്ടിച്ചേർത്തു. ലിയോ 14-ാമൻ പാപ്പ അൽബേനിയൻ രാഷ്ട്രപതിക്ക് കൂടിക്കാഴ്ച അനുവദിച്ചു. അൽബേനിയൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ബൈറാം ബെഗായിയെ മെയ്മാസം 25-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ സ്വീകരിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പരിശുദ്ധ പിതാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം പ്രസിഡന്റ് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗറും ഒപ്പമുണ്ടായിരുന്നു. സാങ്കേതിക പുരോഗതിയുടെ മധ്യത്തിൽ മനുഷ്യൻ ശരിയായ ദിശ വിവേചിച്ചറിയണം കർദിനാൾ പിയത്രോ പരോളിൻ. ദ്രുതഗതിയിലുള്ളതും ആഴമേറിയതും ഉത്തരവാദിത്തമുള്ളതുമായ പരിവർത്തനങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു സമയത്ത് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമന്റെ ആദ്യ ചാക്രിക ലേഖനമായ മാഗ്നിഫിക ഹുമാനിത്താസ് കൃതജ്ഞതാഭരിതമായ ഹൃദയത്തോടെ സ്വീകരിക്കാം എന്ന വാക്കുകളോടെയാണ് പ്രകാശന കർമ്മവേളയിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ തന്റെ സന്ദേശം ആരംഭിച്ചത്. ലേഖനത്തിന്റെ ഉപശീർഷകമായ നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്നത് ലേഖനത്തിന്റെ ആകെയുള്ള അർത്ഥം വെളിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു യുഗത്തിലെ വഴിത്തിരിവായി അവതരിപ്പിക്കപ്പെടുന്നത് നിർമ്മിത ബുദ്ധിയുടെ ആവിർഭാവത്തിൽ മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യവും ഉൾക്കൊള്ളുന്നുവെന്നും കർദിനാൾ പറഞ്ഞു. ഡിജിറ്റൽ പരിവർത്തനത്തിൽ സമകാലിക ജീവിതത്തിലൂടെ കടന്നുപോകുന്ന പല പ്രശ്നങ്ങളും അപവർത്തിക്കപ്പെടുന്നുവെന്നും ഇത്തരുണത്തിൽ ഈ ചാക്രിക ലേഖനം സഭയുടെ സാമൂഹിക സിദ്ധാന്തത്തിന്റെ മൂർത്തമായ പ്രവർത്തനങ്ങളെ യോജിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ശക്തിക്കു മുൻപിൽ ചരിത്രത്തിന്റെ പുതിയ അവസ്ഥ വിവേചിക്കുവാനും സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ മുഴുവൻ മനുഷ്യകുടുംബത്തിന്റെയും നന്മയ്ക്കായി ഒരു സംഭാവന നൽകുവാനും സഭ വീണ്ടും വിളിക്കപ്പെടുന്നുവെന്ന് കർദിനാൾ ചൂണ്ടിക്കാട്ടി. സുഡാനിൽ വീണ്ടും ആക്രമണം, 5 മരണങ്ങൾ. പടിഞ്ഞാറൻ സുഡാനിൽ വടക്കൻ ദാർഫറിലെ അൽറ്റീന പട്ടണത്തിൽ ചാഡിന്റെ അതിർത്തിക്കടുത്ത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 5 പേർ കൊല്ലപ്പെടുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഡാർഫർ നഗരത്തിൽ നടത്തുന്ന ഡ്രോൺ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കുകൾ ഏറ്റതായും വാർത്തകളുണ്ട്. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്നതും ആശങ്കകൾ ഉണർത്തുന്നു. എബോള വൈറസ് ബാധ കോംഗോയിൽ നിരവധി ആളുകൾ മരണമടഞ്ഞു. കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള വൈറസ് ബാധിച്ച് മരണമടയുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. വർഷങ്ങളായി തുടരുന്ന അരക്ഷിതാവസ്ഥയും വൈറസ് വ്യാപനത്തിന് ആക്കം കൂട്ടുന്നു. ജനസംഖ്യയുടെ ഒരു പ്രധാന ഭാഗം രോഗത്തെയൊരു ആത്മീയ പ്രതിഭാസമായോ അല്ലെങ്കിൽ പണം സ്വരൂപിക്കുന്നതിനായി കണ്ടുപിടിച്ച ഒരു പദ്ധതിയായോ കാണുന്നത് രോഗത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതിൽ നിന്നും മുൻകരുതലുകൾ എടുക്കുന്നതിൽ നിന്നും ആളുകളെ തടയുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി

സുഭാഷിതങ്ങളുടെ പുസ്തകം 23 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ഗുരുജനങ്ങളുടെയും മാതാപിതാക്കളുടെയും വാക്കുകളിലും ഭാവത്തിലും യുവജനങ്ങൾക്കും ജ്ഞാനം കുറഞ്ഞവർക്കും വേണ്ടിയുള്ള ജീവിതോപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന സോളമന്റെ ജ്ഞാനോപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സുഭാഷിതങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വിചിന്തനത്തിൽ 23 അധ്യായമാണ് ഇന്ന് നമുക്കു മുന്നിലുള്ളത്. ഈ ഗ്രന്ഥത്തിന്റെ ആമുഖഭാഗത്തിനും സോളമന്റെ സൂക്തങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രണ്ടാം ഭാഗത്തിനും ശേഷം വരുന്നതും 22 അധ്യായത്തിന്റെ രണ്ടാം പകുതിയിൽ തുടങ്ങി 24 അധ്യായം 22 വാക്യത്തിൽ അവസാനിക്കുന്നതുമായ ജ്ഞാനികളുടെ സൂക്തങ്ങൾ എന്ന ഭാഗത്താണ് ഈ അധ്യായമുള്ളത്. മുൻ അധ്യായങ്ങളിലേതുപോലെ ഇവിടെയും വ്യത്യസ്തങ്ങളായ ചിന്തകളാണ് നമുക്ക് കാണാനാകുക. ഭക്ഷണമേശയിൽ കാത്തുസൂക്ഷിക്കേണ്ട വിവേകം, സമ്പത്തിനോടുള്ള അത്യാർത്തി, കുട്ടികൾക്കു നൽകേണ്ട ശിക്ഷണവും പരിശീലനങ്ങളും, വീഞ്ഞുൾപ്പെടെ മദ്യത്തിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട കരുതൽ, സ്ത്രീപുരുഷ ബന്ധത്തിലുണ്ടാകേണ്ട വീണ്ടുവിചാരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച ഉദ്ബോധനങ്ങളാണ് ഈ അധ്യായം നമുക്കു മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഭക്ഷണമേശയും വിവേകവും. ആമുഖമായി കണ്ടതുപോലെ 23 അധ്യായം മറ്റ് സുഭാഷിത അധ്യായങ്ങൾ പോലെ വ്യത്യസ്തങ്ങളായ ചിന്തകളാണ് മുന്നോട്ടു വയ്ക്കുന്നത്. ഇതിൽ ഒന്നാമത്തേത് ഭക്ഷണമേശയുമായി ബന്ധപ്പെട്ട ചില ഉപദേശങ്ങളാണ്. 35 വാക്യങ്ങൾ മാത്രമുള്ള ഈ അധ്യായത്തിൽ ഇത് പലവുരു ആവർത്തിക്കപ്പെടുന്നുമുണ്ട്. ഭക്ഷണമേശയിലെ വിവേകവും അച്ചടക്കവും ഒരുവന്റെ മാന്യതയും മഹിമയും അവനു ലഭിച്ച പരിശീലനവും ശിക്ഷണവും വെളിപ്പെടുത്തുന്നതാണെന്ന ബോധ്യത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ ഉപദേശങ്ങളെ നമുക്ക് മനസ്സിലാക്കാനാകും. ഭരണാധിപനൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ മേശയിൽ വിളമ്പപ്പെട്ടത് എത്ര വിശിഷ്ടമായ വിഭവമാണെങ്കിലും നീ എത്ര ഭക്ഷണകൊതിയനാണെങ്കിലും ആത്മനിയന്ത്രണം പാലിക്കുകയെന്ന ഒരു ചിന്തയാണ് ജ്ഞാനികൾ ആദ്യ വാക്യങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. നിന്റെ നിയന്ത്രണമില്ലായ്മ, വിവേകമില്ലായ്മ നിന്നെ ചതിച്ചേക്കാമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. ഒരുക്കപ്പെടുന്ന മേശകൾക്കു പിന്നിൽ പലതരം വ്യക്തികളും മനോഭാവങ്ങളുമുണ്ടെന്ന്, ഔദാര്യതയ്ക്കു പകരം കണക്കുകൾ സൂക്ഷിക്കുന്ന പിശുക്കന്മാരുടെയും ആത്മാർത്ഥതയില്ലാത്തവരുടെയും മേശകൾക്കു മുന്നിൽ കൂടുതൽ വിവേകമുണ്ടാകണമെന്ന്, കൊതിയരുതെന്ന് പഠിപ്പിക്കുന്ന ജ്ഞാനം, അല്ലെങ്കിൽ കഴിച്ചവ ഛർദ്ദിച്ചുകളയേണ്ടി വരുമെന്നും നിന്റെ നല്ല വാക്കുകൾ പാഴായിപ്പോകുമെന്നും ഉപദേശിക്കുന്നു. അമിത ഭക്ഷണം അരുതെന്നും ഭോജനപ്രിയം ദാരിദ്ര്യത്തിലേക്കു നയിക്കുമെന്നും വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അമിതവും അർഹതയില്ലാത്തതുമായ രുചിപരീക്ഷണം ദുഃഖകാരണമായേക്കാമെന്ന ചിന്തയും ഈ അധ്യായം പങ്കുവയ്ക്കുന്നുണ്ട്. സമ്പത്തിനോടും മണ്ണിനോടുമുള്ള അത്യാർത്തി. സമ്പത്ത് ദൈവദാനമാണെന്ന ചിന്ത മുന്നോട്ടു വയ്ക്കുന്ന തിരുവചനം പക്ഷേ അതിനോടുള്ള അത്യാർത്തിയും അതുമൂലമുള്ള തിന്മകളും ഒഴിവാക്കണമെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഈയൊരു ചിന്തയുടെ തുടർച്ചയാണ് സമ്പത്ത് നേടാൻ വേണ്ടിയുള്ള അമിതാധ്വാനം അരുതെന്നും അതിൽ നിന്ന് വിവേകപൂർവം ഒഴിഞ്ഞുമാറണമെന്നുമുള്ള ഈ അധ്യായത്തിലെ ഉപദേശം. സമ്പത്തിന്റെ ക്ഷണികതയെയും നിസ്സാരതയെയും അസ്ഥിരതയെയും കുറിച്ച് ഈ അധ്യായം പഠിപ്പിക്കുന്നത് കണ്ണുവയ്ക്കുമ്പോഴേക്കും അപ്രത്യക്ഷമാകുന്ന ഒന്നായും കഴുകനെപ്പോലെ ചിറകുവച്ച് ആകാശത്തിലേക്കു പറന്നുപോകുന്ന ഒന്നായും അതിനെ അവതരിപ്പിച്ചുകൊണ്ടാണ്. അതിർത്തിക്കല്ലു മാറ്റുകയോ അനാഥരുടെ നിലം കയ്യേറുകയോ ചെയ്യരുതെന്ന് 22 അധ്യായത്തിലെ ഉദ്ബോധനത്തിന്റെ തുടർച്ചയെന്നോണം ഞാനും ഇവിടെയും ഉപദേശിക്കുന്നുണ്ട്. കാരണം അവരുടെ സംരക്ഷകനായ ദൈവം ശക്തനാണ്, അവൻ അവർക്കായി വാദിക്കുന്നു. മാതാപിതാക്കളും ഗുരുജനങ്ങളും കുട്ടികളുടെ ജീവിതവും. ജ്ഞാനം സ്വന്തമാക്കി ജീവിക്കാനും മക്കൾക്കും യുവജനങ്ങൾക്കും ശരിയായ ശിക്ഷണം നൽകാനും ഉപദേശിക്കുന്ന സുഭാഷിത ഗ്രന്ഥത്തിന്റെ ലക്ഷ്യത്തോടു ചേർന്നു പോകുന്ന ചില ഉദ്ബോധനങ്ങളാണ് 12 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. പ്രബോധനത്തിലും വിജ്ഞാനം നിറഞ്ഞ വചനങ്ങളിലും ശ്രദ്ധയർപ്പിക്കാനും ആവശ്യമെങ്കിൽ കുട്ടികളെ വടിയെടുത്തുപോലും ശിക്ഷിക്കാനും ഉപദേശിക്കുന്ന സുഭാഷിതം
അതുവഴി അവന്റെ ജീവനെ നീ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുകയാണെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജ്ഞാനം സ്വന്തമാക്കിയാൽ ഹൃദയം, ജീവിതം സന്തോഷപൂർണമാകുമെന്ന് പഠിപ്പിക്കുന്ന പിതാവ് മകന്റെ നീതിപൂർവമുള്ള സംഭാഷണം തന്റെ ഹൃദയത്തിന് ആനന്ദമേകുമെന്ന് പറയുന്നുണ്ട്. പാപികളെ നോക്കി അസൂയപ്പെടാതെ ദൈവഭക്തിയിൽ ഉറച്ചുനിന്നാൽ പ്രതീക്ഷാനിർഭരമായ ഒരു ഭാവിയുണ്ടാകുമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന പിതാവ് വിവേകം പുലർത്തി മനസ്സിനെ നല്ല വഴിക്കു നയിക്കാൻ ആവശ്യപ്പെടുന്നു. മക്കളിലെ നന്മയും അവരുടെ വിവേകപൂർവമായ പെരുമാറ്റവും പിതൃപുത്ര ബന്ധത്തിലും സാമൂഹിക ജീവിതത്തിലും പ്രധാനപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ചില ചിന്തകളും ഈ അധ്യായം മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കാൻ ക്ഷണിക്കുന്ന വചനം വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുതെന്ന് ഉപദേശിക്കുന്നുണ്ട്. നീതിമാന്റെ പിതാവ് അത്യധികം ആഹ്ലാദിക്കുമെന്നും ജ്ഞാനിയായ പുത്രനിൽ അവൻ സന്തുഷ്ടി കണ്ടെത്തുമെന്നും ഗുരുസ്വരത്തിലരുളുന്ന വചനം മാതാപിതാക്കൾക്ക് സന്തോഷവും പെറ്റമ്മയ്ക്ക് ആഹ്ലാദവും നൽകുന്ന രീതിയിൽ ജീവിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പിതാവിന്റെ ഉപദേശങ്ങൾ ഹൃദയപൂർവം ശ്രവിച്ച് അവന്റെ മാർഗം അനുവർത്തിക്കാനും വചനം ആവശ്യപ്പെടുന്നു. ആരോഗ്യകരമായ സ്ത്രീപുരുഷ ബന്ധം. ഭാര്യാഭർത്തൃബന്ധത്തിന്റെ പവിത്രത ഉയർത്തിപ്പിടിക്കുന്ന വചനം സ്ത്രീപുരുഷ ബന്ധത്തിലുണ്ടാകേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച ചിന്തകളും യുവജനങ്ങൾക്കു മുന്നിൽ വയ്ക്കുന്നുണ്ട്. വേശ്യ ഒരു അഗാധ ഗർത്തമാണ്, സ്വൈരിണി ഇടുങ്ങിയ ഒരു കിണറും. അവൾ കവർച്ചക്കാരനെപ്പോലെ പതിയിരിക്കുന്നു, പുരുഷന്മാരുടെ ഇടയിൽ അവിശ്വസ്തരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്നീ വാക്യങ്ങളിലൂടെ പാപകരമായ ബന്ധങ്ങളുടെ കിണിയെക്കുറിച്ചാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. വിശ്വസ്തതയില്ലാത്ത ജീവിതമെന്ന തിന്മയെക്കുറിച്ചുകൂടിയാണ് ജ്ഞാനികൾ ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത്. വീഞ്ഞും മദ്യാസക്തിയും ജീവിതവും. അമിതമായി വീഞ്ഞുകുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്ന വചനം വീഞ്ഞിന്റെ കൂടിയ ഉപയോഗം ജീവിതം ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും അകാരണമായ മുറിവുകളും നിറഞ്ഞതാക്കുമെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ചഷകങ്ങളിൽ ചുവന്നൊഴുകുന്ന വീഞ്ഞ് പാമ്പിനെപ്പോലെ വിഷമേൽപ്പിക്കുന്നതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന സുഭാഷിതം വിചിത്രമായ കാഴ്ചകൾ കാണാനും വികടത്തം സംസാരിക്കാനും അത് കാരണമാകുമെന്ന്, അതായത് ശരിയായ ബോധ്യങ്ങളിലും വിവേകപൂർവമായ പ്രവൃത്തികളിലും നിന്ന് നമ്മെ അത് അകറ്റിക്കളയുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മദ്യത്തിന്റെ ഉപയോഗം ജീവിതത്തിലുണ്ടാക്കുന്ന പരിണിതഫലങ്ങൾ ഗുരുതരമായിരിക്കുമെന്ന് വിവിധ ഉപമകളിലൂടെ വചനം പറഞ്ഞുതരുന്നുണ്ട്. നീ നടുക്കടലിൽ അകപ്പെട്ടവനെപ്പോലെയും പാമരത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെപ്പോലെയും ആയിത്തീരും. മദ്യത്തിന്റെ അമിത ഉപയോഗം വിവേകവും വിവേചനശക്തിയും ഇല്ലാതാക്കിക്കളയുമെന്ന് അടിവരയിട്ടു പറയാനായി മദ്യത്തിന്റെ അടിമത്തത്തിൽ മറ്റുള്ളവരുടെ അടിയും പ്രഹരവും തിരിച്ചറിയാനാകാത്ത വിധം, ജീവിതത്തിലെ തോൽവികളെ തിരിച്ചറിയാനാകാത്ത വിധം നാം ബുദ്ധി നശിച്ചവരായി പോകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഉപസംഹാരം. ജീവിതത്തിൽ ഒരുവൻ കാത്തുസൂക്ഷിക്കേണ്ട മൂല്യങ്ങളെയും ഒഴിവാക്കേണ്ട തിന്മകളെയും കുറിച്ച് തിരുവചനം പൊതുവിലും സുഭാഷിതങ്ങളുടെ പുസ്തകം പ്രത്യേകമായ രീതിയിലും മുന്നോട്ടുവയ്ക്കുന്ന ഉദ്ബോധനങ്ങളെയും ബോധ്യങ്ങളെയും കുറിച്ചുള്ള വിചിന്തനത്തിന്റെ ഭാഗമായി ഈ 23-ാം അധ്യായം മുന്നോട്ടുവയ്ക്കുന്ന ചിന്തകളിലൂടെ കൂടുതൽ ആഴത്തിലും വ്യക്തതയിലും കടന്നുപോയ നമുക്കും ഈ വചന ഉദ്ബോധനങ്ങൾക്കു മുന്നിൽ വിവേകമുള്ള മക്കളുടെയും വിജ്ഞാനം തേടുന്ന ശിഷ്യരുടെയും മനോഭാവം സ്വന്തമാക്കി ജീവിക്കാം. മാതാപിതാക്കൾക്കും സമൂഹത്തിനും സന്തോഷത്തിനും ആഹ്ലാദത്തിനും കാരണമാകുന്ന വിധത്തിൽ മൂല്യാധിഷ്ഠിതമായ രീതിയിൽ ജീവിക്കാം. അധികമായ അന്നത്തിനും സമ്പത്തിനും വേണ്ടിയുള്ള ത്വര വെടിഞ്ഞ് പാപകരമായ ബന്ധങ്ങളിൽ നിന്നകന്ന് ആസക്തികളിൽ നിന്ന് മോചിതരായി ആരോഗ്യകരവും മാതൃകാപരവും വിശുദ്ധവുമായ ഒരു ജീവിതശൈലി സ്വന്തമാക്കി ജീവിക്കാം. നമ്മുടെ ജീവിതങ്ങൾ സമൂഹത്തിനു മുന്നിൽ വിശ്വസനീയമായ സാക്ഷ്യങ്ങളും അമൂല്യമായ ഉദ്ബോധനങ്ങളുമായി മാറട്ടെ. വത്തിക്കാൻ മലയാളം വാർത്താവിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ
സുഭാഷിതങ്ങളുടെ പുസ്തകം 23 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര.